ഉദ്യമാക്കാത്തു അനന്ത പ്രയാ ശിവത്ത് സുഖാറ് ജപ് ജപ് നാം ഗോവിന്ദ കൂർണ വിചാർ ചരണ